0: ജംജൗറുവാൽ സിന്ദൂബാ കൊജാഫൽ ബമുയിലേ
1: ജംജൗറുവാൽ സിന്ദൂബാ കൊജാഫൽ ബമുയിലേ
0: ജംജൗറുവാൽ സിന്ദൂബാ